ആകാശവാണി ഇംഫാൽ. ഹൗസ് ഇക്താബി രസി റേഡിയോ ക്ലാസ് സമരി കുമാർ പൻ ശുഭ താങ്കൾ നസികി താങ്കൾ സിത തഹഞ്ചകനി ക്ലാസ് ഷവേൻഗി ഇംഗ്ലീഷ് സബ്ജെക്ടി തരാതരുക് ശുഭ പറ തോറമസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എജ്യൂക്കേഷൻ എസ് സമഗ്ര ശിക്ഷ മണിപ്പൂർ തെങ്ബാങ്ങ ലൈനന പുതുക്ഷ തോറംനീ.

0: ഇസൈ സിഗലിൽ നിന്ന് ഗസികനുദ്ധി പത്താങ്ങസിത ഗീത്കിതോറും സനുക് സപ്പലോയിച്ചരെ ആകാശവാണി ഇംഫാൽ ഹൗസിനു വിദാങ്കിപ്പും തരാമഖൈ താരെ സങ്ങൈ സെനൽ കി ഗസികിതോറും പരിയും സനുക് സഭ മത്താങ്ങസിത ലോയിച്ചരി ഹയിങ് ഇംഗിൻകി കുന്തരെ നിപ്പാൻബ ഓഗസ്റ്റ് കി താങ്തര നിങ്തോ കാവു നുമി അയുക് പുങ് മങ്ങ മഖൈ താവ മതംദ സങ്ങൈ സെനൽ കി ആൻബ തോറും പരിയും സന്തുക് ബഹുസഗനി മതമദു ഫാവുദങ്കി ഒയ്ന തോറും താവി രിവസിംഗ്ദഗി മത്താങ്ങസിത കൈനിയ തങ്ങിസരി നുങ്ങായിബ യൈഫബ പുംനമക്കി ജയ ഹിന്ദ്
1: संतुलित इस्तेमाल कृषि से जुड़े हर पहलू पर लीजिए हमारे कृषि एक्सपर्ट से सलाह वो भी लाइव सुनिए प्रोग्राम हेलो फार्मर्स आकाशवाणी के FM गोल्ड पर हर सोमवार शाम 5:30 बजे प्रायोजक कृषि एवं किसान कल्याण मंत्रालय भारत सरकार